0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: ഓം നമ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, the 24/7 spiritual channel from shaivam.org.
1: Om Namah Shivaya.

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: പുനൽവാദത്തിൻ പോത് പൊയ്യരുവി ചമണർ പുകൽ നൂലുകൾ നീരിൽ മൂഴ്കിന അനലാടുകയ്യൻ അരുൾ നനൈന്ത് അരുളിയ വാഴ്ക അന്തണർ എന്ന് തുടങ്ങും തിരുപ്പതിക ഏട് വൈകയാറ്റിൽ എതിർ സെൻ ഏടകത്തിൽ നിന്നത് ഇവ്വരുപ്പതികമേ പുനൽവാദ തിരുപ്പതികം.

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: ഓം നമ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, the 24/7 spiritual channel from shaivam.org.
1: Om Namah Shivaya.